0: ആകാശവാണി ഇംഫാൽ വയങ്ങം രാജേഷ്ന പാവ് പാജരി ആൻപത് മറുപ പാവ് രാജേഷ് സഹി അഹുംലോം ലേപ്ലുറവ ഇംഫാൽ ദിമാപൂർ ഫാവ ഗുവാഹത്തി തമ്മ സെപ്പ ബസ് സർവീസ് ഹൗക്കെ മുഖ്യമന്ത്രി യുംനാം ഖേംചാന്ന് ഹൈരി മിരംദു മണിപ്പൂരി മച്ചാനി ഹൈബ്ബ ശക്തംതി കൈദോങ്നുംദസു കാഹുറോയിദബനി കാങ്പോപ്പി ജില്ലാ ഡിപ്യൂട്ടി കമ്മീഷണർ മരി ലൈനബ ഓഫീസർസ് സെക്യൂരിറ്റി ഫോഴ്സ് അയൻ കൈന പോപ്പി താരിബസ് ലോക്ട്രിങ്ങൈ മഫം അത് ഖങ്ങോക്കുന്ന ഖങ്ങൻക്രെ യൂത്ത് അഫയർസ് സ്പോർട്സ് സെക്രട്ടറി നൗരേം പ്രവീൺ ഹൈരി സാ കോട്ട ചോട്ടനബ ഹോണബ നീതി നിയോം ചുമ ചിലബി ജാതി അന്തർജാതി ചാങ്ദംനബ മണിപ്പൂരി സാനോയ തകമാൻ ക്യാമറും പുറപ്പം ലൈബാഗസ്ത എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസാ ഫിവം സെം സാരിബ അത് കേന്ദ്രീയ ഹക്സെൽ യായ്പ യുംബാൽ മന്ത്രി ജെ പി നദ്ദാനെ രാജ്യസ് സഹി അഹുംലോം ലേപ്ലുറവ ഇംഫാൽ ദിമാപൂർ ഫാവ ഗുവാഹത്തി തമ്മ ചത്പ ബസ് സർവീസ് ഹൗക്കെ ചീഫ് മിനിസ്റ്റർ സെക്രട്ടറിയേറ്റ് തോപ്പ വാരോൾ ഹൈ തോറാങ് രാജ്യസ് ശാന്തി തങ്ദു ലൈതാവ പുറക്കുന്ന സർക്കാർ പൈക്കലപ്പ ഖോങ്ങെ ഇംഫാ ഖുമൽ ലംപാക് ഐ എസ് ബി ടി ഖോസാ ബസ് അനി വിംഗർ മങ്ങ അത് മിയോ ചാമ കുൺമങ്ങാറോം തോക്കി ഗുവാഹത്തിമ ഇംഫാൽ താതോക്ക ബസ് തോങ്ങ പാസഞ്ചർ അസുന ഹൈ
1: ഈ അഹുംഗി ഇംഫാൽ ടു ഗുവാഹത്തി ലംബേൽസിദ അഹാൻ ഓന ലംതാവസി ഗവൺമെന്റ് പേരോ ലംതാവസിദ ഫൈ നോയജെ ദ മറുവൈന ഹക്സെൽ അസിന മമാങ്കി പുനമ കൗപുമിനരഗ നുക്സിബ സാനബ അപ്പി ആഫ നോയബ മണിപ്പൂർ അമ പുറപ്പെട്ട അസിങ് ഹക്സെൽ അസിന ഓയരഗ മകാതാവദ മണിപ്പൂർ ശാന്തി ഓയബ നോയബ മണിപ്പൂർ അമ ലഹവസി
2: അപ്പൻബ ലൈതന ചത്പ ഫംഗബസേന ഇശോന തൗജാൻബിബസു ഓയസനു അദുഗ സിന ശാന്തി പുറപ്പസു ഓയസനു
0: പൻബ യായ് താസി നിപ്പാൻ കാങ്പോപ്പി ജില്ലാ പാങ്ങോപ്പ തോറം മുഖ്യമന്ത്രി യുംനാം ഖേംചാൻ ഉപമുഖ്യമന്ത്രി നേപ്ചാ കിബ്ഗേൻ സൈറ്റു കേന്ദ്ര എം എൽ എ ഹൗഖലേത് കിബ്ഗേൻ ഇംഫാൽ ഗുവാഹത്തി ചേൻബ ബസ് സർവീസ് അതുബ ഹൗറഗനി ലോക്കിബനി സ്റ്റേറ്റ് ലൈവലിഹുഡ് എംപവർമെന്റ് ആൻഡ് ഓൺട്രപ്രനർഷിപ്പ് മഖാദ ജപ്പാൻ സ്കിൽ ട്രെയിനിംഗ് യാവുന്ന ഖങ്ങലവ കേന്ദിഡേറ്റ് തരാതരുക ഇംഫാൽ താതോക്കെ മുഖ്യമന്ത്രി യുംനാം ഖേംചാൻ കേന്ദിഡേറ്റ് ഇംഫാൽ ബബുപുരാ മുഖ്യമന്ത്രി ബംഗ്ലോദ ഉണക്കി ഉണവ അത് മുഖ്യമന്ത്രി കേന്ദിഡേറ്റ് അത് കൈദോങ്ങും കാതുന പാവത്താ പീക്കി കേന്ദിഡേറ്റ് മണിപ്പൂരി മഹുസാ സിജനപ്പ പേനാ കുടോൾ തോരോ മുഖ്യമന്ത്രി ഹൈ ജപ്പാൻ ചുപ്പത മണിപ്പൂരി മച്ചാണി ഹൈബി കാവുറോയിദബനി മിരംദു മഫം അത് ചന ലോൺചട്ട് കലാ സംസ്കൃതി ഖങ്ങ ഹോട്ടം ശക്തംതി കൈദോങ്ങും താതോക്കുന്ന ഹോട്ടോയിദബനി മുഖ്യമന്ത്രി ഹൈ മണിപ്പൂരി മച്ചാസ് മണിപ്പൂരി ഹൈജബത ചൗട്ടോച്ചവ പോക്ലം അത് ഹൗജിക്തി നിഞ്ചിങ് മാങ്ങ പോക്ലെ മരം അസുമ വാക്കലോ ഹോദോക്തു മണിപ്പൂരി അമുക്ക് ചൗട്ടോച്ചവ അത് പോക്കതബനി നാഷണൽ ഹൈവേ ടു ഇംഫാൽ ദിമാപൂർ ഗുവാഹത്തി ലംബിദ പാസഞ്ചർ പൂബ ഗാരി ചത്പ ഹൗറേന മുഖ്യമന്ത്രി ഹൈ മിയാം അക്കീബ ലൈതന സർക്കാർ ട്രാൻസ്പോർട്ട് സർവീസ് സിജനബിയു ശ്രീ ഖേംചാൻ ഹൈ ഇംഫാൽ ഗുവാഹത്തി എയ്റോപ്ലേൻ ഭരാ അതുക്ക് വാങ്ങിബ രാജ്യസ് മിയാം ദണ്ഡി പിബുക ചപ്പ് മാനൈ ഇംഫാൽ നഗമപാൽ സാരിബ മെക്കനൈസ് റോട്ടറി പാർക്കിംഗ് ഹയങ്ങി ചങ്ങാരകനി ഇംഫാൽ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് സിന്ധു നഗമപാൽ പാങ്ങോക്കതബ തോരം അത് മുഖ്യമന്ത്രി യുംനാം ഖേംചാൻ തങ്ങൈബൻ കേന്ദ്ര എം എൽ എ ഖുമുക്ചം ജോയ് കിഷൻ ഇംഫാൽ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ചെയർമെൻ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഗോയൽ സരുക് യാഗനി പാവുന്ന ബ്രേക്ക്
3: ഹേമാ തോബാ കദൈ ചലുയിനോ
4: തബഗമ ചലുബനേ ഇതൈമബു എസ് ഐ ആർ ഗി ക്ലെയിം ഫൈൽ തോബിക്രബോ
3: ഓ തൗക്രെ മഖാ കൈദോറകനി ഹൈബദുദി ഖങ്ദ്രി
4: ക്ലെയിം ഫൈൽ തോക്രബ മതുംദ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഹൈബദി ഇ ആർ ഓ ന ക്ലെയിം ഖുദിമക് അമത സിദവലൈതന ലോഖലഗ യെങ്ങനി തൈമാ
3: ഓ അദുരോ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ ഡിസ്പോസൽ പേര ഹൈരിസ അദോ ഇ ആർ ഓ ന കൊക്കലകനി ഹൈരിസബു ഐദിയം കിജൈബോ
4: മാനി തൈമാ കരി മതുകി നിങ്ങൈ ലൈതേ തൈമാ മഖോയന കൊക്കലകലബദി ദർകാ തൈബ ഡോക്യുമെന്റ് ഖുദിമക് പൂരഗ ചത്പി ഗദവനേ മോയിന ഇതൈമഗി ക്ലെയിം അദോ യാംന ശേരസോയിന ലൗരി
3: ൂരി